നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 25 തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ അഭിമുഖ സംഭാഷണം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗീതങ്ങൾ എന്നിവ കേൾക്കാം.

0: ശ്രീവിജയപുരത്തുനിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ഈ ബോട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീവിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നാളെ രാവിലെ 6:15 എം വി ബാരടാങ് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ബംബൂക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് എം വി ജോളി ബോയ് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് 2:30. എം വി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിൻ്റെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. എം വി റാണിചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 12 തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. ഇപ്പോൾ അഭിമുഖ സംഭാഷണം കേൾക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ചുള്ള നമ്മുടെ മുൻവിധികളും ചിന്താഗതിയും ഒപ്പം സഹായവും ആവശ്യമുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ മടിക്കരുത് എന്ന സന്ദേശമാണ് ഈ വർഷം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഡോക്ടർ സന്ദീപ് നായരാണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം മാം.
0: താങ്കൾക്ക് ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഡോക്ടർ, ഈ വർഷത്തെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രധാന സന്ദേശം ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക, അതായത് ചേഞ്ചിങ് ദി നറേറ്റീവ് ഓൺ സൂയിസൈഡ്, തുറന്ന് സംസാരിക്കുക അഥവാ സ്റ്റാർട്ട് ദി കോൺവെർസേഷൻ എന്നതാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്?
1: ഈ വർഷത്തെ ലൈക്ക് നമ്മളുടെ തീമാണ് സ്റ്റാർട്ട് ദ കൺവെർസേഷൻ. അതിന്റെ മെയിൻ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ലൈക്ക് ഡിപ്രഷൻ, സ്ട്രെസ്, എൻസൈറ്റി, ഈ വർഷത്തെ നമ്മളുടെ തീമ സ്റ്റാർട്ട് ദ നറേറ്റീവ്. അതിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ മെന്റലി ഡിസ്റ്റർബ്ഡ് ഉള്ള ആൾക്കാർ ലൈക്ക് ദേ ആർ ഹാവിങ് ഈ സ്ട്രെസ്, എൻസൈറ്റി, അത് കാരണം ഇച്ചിരി ലൈക്ക് ലോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് ഫ്രം സൈലൻസ് ടു കൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അവർ മുമ്പേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ അവരുടെ എന്തൊരു പ്രശ്നമുണ്ട് അതെല്ലാം തുറന്ന് പറയാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അവരെ എൻകറേജ് ചെയ്യണം ലൈക്ക് അവർക്ക് എന്ത് പ്രശ്നമുണ്ട് അത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവർ എന്തിനാ പറയുന്നതെന്ന് അത് കേൾക്കാനുള്ള ഇത് കൊടുക്കണം. ലൈക്ക് അവർക്കൊരു സ്പേസ് കൊടുക്കണം കേൾക്കാനായിട്ട്. സെക്കൻഡ് ഈസ് സ്റ്റിഗ്മ ആൻഡ് സ്കീം ടു എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ലൈക്ക് പറഞ്ഞാൽ പ്രീവിയസ്ലി നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പൊ ഈ മെന്റൽ ഹെൽത്ത് ഇച്ചിരി കുറവുള്ള പേഷ്യൻസ് ലൈക്ക് അവർക്ക് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആ രീതി നമുക്ക് ഇച്ചിരി ചേഞ്ച് ചെയ്യണം. അവർക്ക് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ കളിയാക്കല് ഇല്ലെങ്കിൽ അവരെ ഇച്ചിരി
0: നയിക്കാൻ
1: പാടില്ല. അവരെ ഇച്ചിരി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവരെ എൻകറേജ് ചെയ്യണം അവരുടെ എന്ത് പ്രശ്നമുണ്ട്
0: മനസ്സിലാക്കണം നമ്മളല്ലേ സമൂഹം.
1: അതാ സെക്കൻഡ് ലാസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യലേക്ക് അവർക്ക് ജസ്റ്റ് അറ്റൻഷൻ വേണം,
0: ശ്രദ്ധ വേണം.
1: അറ്റൻഷൻ കാരണമാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയല്ല, അവർക്ക് ഇച്ചിരി നമ്മളുടെ സപ്പോർട്ട്, നമ്മളുടെ ആ കെയർ വേണം. താക്കി അവർ ആ
0: സ്റ്റേറ്റ്
1: അവർക്ക് അത്യാവശ്യമാണ്, ആ സ്റ്റേറ്റിന് ഇച്ചിരി വലിയ വരണം.
0: പലപ്പോഴും കടുത്ത മാനസിക

0: സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ അത് പുറത്തു പറയാൻ മടിക്കാറുണ്ട്. ഒരു വ്യക്തി ആത്മഹത്യാ ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അയാളുടെ ചുറ്റുമുള്ളവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ മെന്റൽ ഹെൽത്ത് ഇച്ചിരി ഇതാവുന്ന പേഷ്യൻസിന് കുറെ വാർണിംഗ് സൈൻസ് ഉണ്ട് മാം. അതിൽ ചില എന്തിനാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് അവർ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അത് നമുക്ക് ഗവനിക്കണം.
0: അവർ സംസാര രീതി
1: അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവർ ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുമെങ്കിൽ എനിക്ക് ഇനി ജീവിക്കേണ്ട, തുറന്ന് പറയും അവർ. ഇല്ലെങ്കിൽ അവർ പറയും എനിക്ക് വളരെ പ്രോബ്ലംസ് ഉണ്ട്, കഷ്ടങ്ങളുണ്ട്, എൻ്റെ ഫാമിലിയിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ എല്ലാവരുടെയും മേലിലൊരു ഭാരം പോലെയാ, എനിക്ക് ജോബിലും നല്ലപോലെ സപ്പോർട്ടില്ല, പേയ്മെൻ്റ് ഇല്ല, എല്ലാവരും എന്നെ കലിയാക്കുക അവിടെ. അങ്ങനെയൊക്കെ ലൈക്ക് സ്ട്രെസ്ഫുൾ ഉള്ള കമൻറ്റ്സ് അവർ പാസ് ചെയ്യും. അവർക്ക് മുമ്പേ എന്തൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്യാനായിട്ട് ഇപ്പം മടിക്കും അവർ. ലൈക്ക് മുമ്പേ അവർ ലൈക് ഈ ടെലിവിഷൻ, സിനിമ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം അവർ കുറച്ച് ലൈക്ക്
0: സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ്
1: സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് അവർ കൂടുതൽ ട്രൈ ചെയ്യും. സെക്കൻഡ്, അവർ മുമ്പേ എങ്ങനെ ഫാമിലി ഫ്രണ്ട്സിലൂടെ ഒക്കെ ബിഹേവ് ചെയ്യുമായിരുന്നു അതെല്ലാം ഇപ്പം അങ്ങ് കുറച്ചേക്കും. ഫ്രണ്ട്സിലൂടെ വെളിയിൽ പോകുന്ന, പാർട്ടിക്ക് പോകുന്ന, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിലൂടെ സംസാരിക്കുന്ന, സോഷ്യൽ മീഡിയ ആക്ടിവ്നെസ് അതെല്ലാം അങ്ങ് കുറഞ്ഞു വെക്കും. സെക്കൻഡ് എന്താണെന്ന് പറഞ്ഞാൽ, അവർ പേഴ്സണൽ കെയറിൽ നിന്ന് ഇച്ചിരി നെഗ്ലക്റ്റ് ആവും. നോർമൽ അവരുടെ ആ രീതി അങ്ങ് വിട്ടുകളയും. അവർ ഹെയർ കെയർ ഇല്ലെങ്കിൽ ബിയർഡ് കെയർ അങ്ങനെ ഒന്നും കാണൂല അവർക്ക്. അവർ ആ മെന്റലി അത്ര ഡിസ്റ്റർബ് ആയിരിക്കും.
0: ഓക്കെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതായി കാണുന്നുണ്ട്. പരീക്ഷാ പരാജയങ്ങൾ, പ്രണയ നൈരാശ്യം, സൈബർ ലോകത്തെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പല കാരണങ്ങളും ആത്മഹത്യയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കാറുണ്ട്. ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ പുതുതലമുറയെ എങ്ങനെയാണ് മാനസികമായി സജ്ജരാക്കേണ്ടത്? അതായത് സ്കൂൾ കലാലയ തലങ്ങളിൽ ഇത് സംബന്ധിച്ച ബോധവൽക്കരണം നടത്തേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമുണ്ട്? ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്?
1: ഇപ്പൊ മാം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പ്രീവിയസ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ അത്ര ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ അത്ര ഡ്രാമ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈമിൽ. ഇപ്പൊ ഗവൺമെന്റ് ഇച്ചിരി ഇനീഷ്യേറ്റീവ് എടുക്കുക, നമ്മളുടെ ഫാമിലി ഹെൽത്ത് കെയർ വെൽഫെയർ പ്രോഗ്രാംസ് അതിലും ഇച്ചിരി ഇനീഷ്യേറ്റീവ് എടുക്കുക. ലൈക്ക് സ്കൂളിലൊക്കെ ഇല്ലെങ്കിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് അവർ ഈ ഡിപ്രഷനെ ഓവർകം ചെയ്യാനായിട്ട്, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ
0: പ്രോഗ്രാംസ്
1: എൻകറേജ് ചെയ്യണം. പിന്നെ ടീച്ചേഴ്സും കൊച്ചുങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കണം. ഇവിടെ ആ കൊച്ചുങ്ങൾ വന്നിട്ട് ലൈക് ടീച്ചറിനോട് ഷെയർ ചെയ്യാം അവർക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് വേറെ സ്ട്രെസ്. ഒരു സ്കൂളിൽ ഇപ്പൊ മൾട്ടിപ്പിൾ കൊച്ചുങ്ങൾ ഉണ്ട്, ഒരു കൊച്ച് ഇച്ചിരി ഡോമിനേറ്റിംഗ് ആവാൻ ചാൻസസ് ഉണ്ട്, ഒരു കൊച്ച് ഇച്ചിരി സബ്മിസീവ് ആവും. ചിലപ്പോ എന്താവുന്ന ആ ഡോമിനേറ്റിംഗ് കൊച്ചാൽ സബ്മിറ്റ്
0: പല രീതിയിലാണ്
1: ബിഹേവ് ചെയ്യുന്നത്. ആ ബിഹേവിയർ ടീച്ചർ ഇച്ചിരി ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരോട് ഇച്ചിരി സംസാരിച്ചിട്ട് എന്തിനാ മെയിൻ പ്രശ്നം
0: അവർ സോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ്
1: ട്രൈ ചെയ്യണം. ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് എന്തിനാ മെയിൻ പ്രശ്നം അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ ഏതെങ്കിലും ഒരു ട്രസ്റ്റഡ് ഫാമിലി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ ട്രസ്റ്റഡ് സീനിയറോട് ഹെൽപ്പ് എടുത്തിട്ട് സൈക്കോളജിസ്റ്റ് ഇല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ നീഡ് എന്തെങ്കിലും വേണമെങ്കിൽ
0: കൗൺസിലിംഗ്
1: അതിന്റെ മുമ്പിലത്തെ എന്തെങ്കിലും ഇഞ്ച് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ട്യൂഷൻ സ്കൂൾ എവിടെയാണെങ്കിലും ആ കൊച്ചുങ്ങളെ ഇച്ചിരി ആ സ്ട്രെസ് ഇല്ലെങ്കിൽ ആ ഡിപ്രഷൻ
0: സാധിക്കുന്നു. ഒരാൾ തനിക്ക് ജീവൻ എടുക്കാൻ തോന്നുന്നു എന്ന് നമ്മളോട് തുറന്നു പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഫസ്റ്റ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ, അവരെ വന്നിട്ട് നമ്മളോട് എങ്ങനെ പറയാനെങ്കിൽ അവരെ ഒരിക്കലും തനിച്ച് വിടാൻ പാടില്ല. ലൈക്ക് എല്ലാ സമയത്തും അവർക്ക് ആ ഒരു സപ്പോർട്ട്, ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ
0: പറയുന്ന വലിയ ഒരു കാര്യമാണ്.
1: സപ്പോർട്ട് എന്തായാലും അവർക്ക് കൊടുക്കണം. നമുക്ക് അറിഞ്ഞുകൂടെ അവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന്. ലൈക്ക് അവർക്ക് ഫാമിലി സ്ട്രെസ് ആകാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകാം, ജോബിന്റെ ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്. നമ്മൾ ഈ കമന്റ്സ് ഒക്കെ അവരോട് പറയാനെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രെസ് ഫാക്ടർ കൂടി തന്നെ വരും. ലൈക്ക് ഫാമിലിയുടെ ഇതായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഫാമിലിയിൽ മേ ബി അമ്മയും അച്ഛൻ്റെയും എന്തെങ്കിലും പ്രശ്നം കാണും, ഇല്ലെങ്കിൽ ഇവന് ജോബില്ല എന്ന് പറഞ്ഞിട്ട് ഫാമിലി ഇച്ചിരി സ്ട്രെസ്, ആ ഒരു ഫാക്ടർ നമ്മൾ ഇച്ചിരി അവോയ്ഡ് ചെയ്യണം. അതിന്റെ സമയത്ത് നമ്മൾ ആ സപ്പോർട്ടീവും അവരെ ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലത്തെ കമന്റ്സ്
0: ഓവർകം ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം.
1: ഹെൽപ്പ് ചെയ്യാനുള്ള കമന്റ്സ് നമ്മൾ ലൈക്ക് നിന്റെ കൂടെ ഞാൻ ഉണ്ട്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, നീ എൻ്റെ കൂടെ സംസാരിക്കാം, നിനക്ക് എന്ത് വേണോ അത് നീ ഷെയർ ചെയ്യാം, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിന് ഞാൻ ശ്രമിക്കാം, അങ്ങനത്തെ കുറച്ച് ആ റീഅഷ്യൂറിംഗ് ടൈപ്പ് ഓഫ് സെന്റൻസസ്. പിന്നെ നെക്സ്റ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ, അവർ ഒരു പ്രാവശ്യം നമ്മളെ സ്റ്റേബിൾ ആയിട്ട് നമ്മളെ സേഫ് സ്പേസിലൊന്ന് കൊണ്ടുവന്നിട്ട് നമ്മളെ

0: ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുമെങ്കിൽ ഒരിക്കലും അവരെ തനിച്ചു വിടാൻ പാടില്ല. അവർ ഒരു നല്ല സൈക്കോളജിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നല്ല ഒരു കൗൺസിലിംഗ്, അതിന്റെ മാനേജ്മെന്റ്, ഇനി മുമ്പിലുള്ള ട്രീറ്റ്മെന്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അവർക്ക് നല്ലോല്ല നമ്മളോ
1: നൽകി കഴിഞ്ഞാൽ
0: അവർ നോർമൽ ആയിട്ട് കൂടുതൽ ചാൻസസ് ഉണ്ട്.
1: വിഷാദ രോഗങ്ങളും മറ്റു മാനസിക ബുദ്ധിമുട്ടുകളും നേരിടുന്നവർ കൗൺസിലിങ്ങിനോ ചികിത്സയ്ക്കോ പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഈ ഒളിച്ചുവയ്ക്കൽ മനോഭാവം മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
0: മെയിൻ പ്രശ്നം ഇപ്പോഴത്തെ ജനറേഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ മാം, ആ സോഷ്യൽ സ്റ്റിഗ്മ. ലൈക്ക് ഇപ്പൊ ഞാൻ പോയിട്ട് ആരോടെങ്കിലും പറയാനെങ്കിൽ എനിക്ക് ഇച്ചിരി ഡിപ്രഷൻ ഉണ്ട്, എന്റെ ഫാമിലിയിൽ പ്രശ്നമുണ്ട്, അവർ എന്ത് വിചാരിക്കും? അതാ നമ്മൾ ഫസ്റ്റ് ഇതാക്കാറില്ല. ലൈക്ക് ഞാൻ പോയിട്ട് ഇങ്ങനെ പറയാനെങ്കിൽ അവൻ വിചാരിക്കും എന്റെ ഫാമിലിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവൻ എത്ര വീക്കാ, അങ്ങനെയൊക്കെ ഇതാക്കാറുണ്ട്. നാണക്കേട് പോലത്തെ. അതാ നമുക്ക് മെയിൻ മാറ്റേണ്ടി. ലൈക്ക് ഇഫ് എന്റെ ഏതെങ്കിലും ഫ്രണ്ട് വന്നിട്ട് എൻ്റെ കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഫാമിലിയിൽ ഈ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഈ ഫൈനാൻഷ്യൽ പ്രശ്നമുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് അവനെ ജഡ്ജ് ചെയ്യാൻ വിട്ടിട്ട് ഞാൻ അവനെ ഇച്ചിരി സപ്പോർട്ട്, ലൈക്ക് ഫാമിലിയിൽ പ്രശ്നമുണ്ടാ, ശരി നീ പറ, എന്ത് പ്രശ്നമുണ്ട്, നമുക്കത് സംസാരിക്കാം,
1: സംസാരിച്ചിട്ട്
0: സോൾവ് ചെയ്യാം. അവനെ ലെഫ്റ്റ് ഔട്ട് ഫീൽ ചെയ്യാ അങ്ങനെ വിടാൻ പാടില്ല.
1: ഒരു തരത്തിലും കളിയാക്കുന്ന പ്രവണത
0: കളിയാക്കാൻ പാടില്ല. കാരണം എത്ര നോർമൽ ഇൻഡിവിജ്വൽ ആയാലും ഇഫ് നമ്മൾ അവരെ നാല് പേരുടെ മുമ്പിൽ കളിയാക്കുവാണെങ്കിൽ അവർക്ക് അതൊരു
1: ആങ്സൈറ്റി ഡിപ്രഷൻ കൂടുതൽ ഡ്രോമയിലേക്ക് പോകും,
0: കൂടാൻ തന്നെ ചാൻസസ് ഉണ്ട്. അത് കുറയൂല, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവരെ മോർ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഡൈവേർട്ട് ചെയ്യുവാന്, ലൈക്ക് അവരുടെ അകത്ത് ആ ഫീലിംഗ് വരും അവർ ഒന്നിനും കൊള്ളൂല, അങ്ങനെ ഒരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതാ മെയിൻ ഈ സൂസൈഡും പിന്നെ വേറെ ഇങ്ങനത്തെ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനൊക്കെ ചാൻസസ് ഉണ്ടാക്കുന്നത്.
1: സമൂഹ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി പലപ്പോഴും മറ്റുള്ളവരെ സ്വാധീനിക്കാറുണ്ട്. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി എന്താണ്?
0: ഇപ്പൊ ന്യൂസിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, റിസൾട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന, ഇല്ലെങ്കിൽ ജോബിൽ എന്തെങ്കിലും പ്രശ്നമാകുന്ന അത് കാരണം ആത്മഹത്യ ചെയ്ത്,
1: ധാരാളം
0: കേസുകൾ. ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഇത് കവർ ചെയ്യാറുണ്ട്. അത് ഒരു മീഡിയ ആണ് അവര് ലൈക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുക. പക്ഷെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു മീഡിയവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വീട്ടിലിരുന്ന് ആൾക്കാർ ഇത് ആ ന്യൂസ് കാണുന്ന അവരതിൽ റിലേറ്റ് ചെയ്യാറുമുണ്ട്. ലൈക്ക് ഈ പ്രശ്നം അവർക്കുണ്ടായിരുന്നു, എനിക്കും ഈ പ്രശ്നമുണ്ട്, അവരുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു തീം അങ്ങ് പോവാറുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂടെ
1: ഒരു
0: മെസ്സേജ് അതിൽ നമ്മൾ എങ്ങനെ വെളിയിൽ വരാം. ലൈക്ക് ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ അതിൽ
1: നമുക്ക് എങ്ങനെ തരണം ചെയ്യാം,
0: ആരുടെ അടുത്ത് പോവാം, ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ അങ്ങനെ അതിൽ എങ്ങനെ ഓവർകം ചെയ്യാം, അതിൻ്റെ ഒരു സ്മോൾ മെസ്സേജും കൂടെ അതിൻ്റെ കൂടെ ഇട്ടാൽ അത് നമുക്ക് നല്ല ബെനിഫിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്.
1: ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ ബലഹീനത കൊണ്ടല്ല, മറിച്ച് അത് കൃത്യമായ ചികിത്സയും പിന്തുണയും വഴി മാറ്റിയെടുക്കാവുന്ന ഒരു മാനസികാവസ്ഥ മാത്രമാണ്. ഇതിന്റെ ശാസ്ത്രീയ വശം അഥവാ സയന്റിഫിക് സൈഡ് എന്താണ്?
0: ഇപ്പം മാം, ഈ സൂസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന ആള് കുറെ പേര് നോർമൽ ആൾക്കാരും ഉണ്ട്, കുറെ പേര് ലൈക്ക്
1: പെട്ടെന്ന് അങ്ങ് സൂയിസൈഡ്
0: ഇൻട്രൂസീവ് തോട്ട്സിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്.
1: ഒരു നിമിഷം ചിന്തിക്കാതെ
0: ഈ സൂസൈഡിന്റെ ഒരു പാറ്റേൺ ഉണ്ട് മാം. പാറ്റേൺ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്ട്രെസ് ആവാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് നമ്മളിപ്പം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അവിടെ കുറെ കൊലീഗ്സ് കാണും, നമ്മളുടെ ഫ്രണ്ട്സ് കാണും, നമ്മളുടെ ബോസ് കാണും, ഏതെങ്കിലും ഒരാള് ചിലപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്ത് കാണും എന്തെങ്കിലും ഒരു ബിഹേവിയർ ചേഞ്ചസ്. എന്തൊക്കെ ബിഹേവിയർ ചേഞ്ചസ് ആകാന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഇച്ചിരി കുറയും, നോർമലായിട്ട് ഇരുന്നിട്ട് അങ്ങ് ആലോചിക്കാൻ തുടങ്ങും, അങ്ങനെയൊക്കെ ഓവർ തിങ്കിങ് അങ്ങനെ ക്ലൂസ് കാണും. അത് ആ മെയിൻ നമുക്ക് നോക്കേണ്ടേ, ലൈക്ക് നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കലീഗ്സ്, അതിലൊക്കെ നമ്മൾ ഈ മെയിൻ ചീസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർ മുമ്പ് തൊട്ട് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും, ലൈക്ക് എനിക്ക് എന്റെ ജീവിതം തീർക്കണം അങ്ങനെ. പക്ഷേങ്കിൽ ഈ സൂസൈഡ് പ്ലാൻ സഡനും ആവാൻ ചാൻസസ് ഉണ്ട്, കുറെ മുമ്പേന് വരാനും ചാൻസസ് ഉണ്ട്.
1: ഇപ്പോൾ കടുത്ത മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കായി താങ്കൾക്ക് എന്ത് മെസ്സേജ് അഥവാ സന്ദേശമാണ് നൽകാനുള്ളത്?
0: ഫസ്റ്റ് അവർക്ക് എന്താ ചെയ്യുന്നത്, അവർക്ക് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അവർ ഇതിൽ തന്നെയാണെന്ന്. എന്തായാലും ഏതെങ്കിലും ഒരാൾ കാണും അവർക്ക് കൂടെ, ആരും സപ്പോർട്ടിലില്ലെങ്കിലും നമ്മളുടെ ഗവൺമെന്റ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പേഴ്സും ഉണ്ട്, ഇതിൽ അവർ കോൾ ചെയ്ത്

0: നേരിട്ട് ഹെൽപ്പ് എടുക്കാം. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട്സ് തോന്നുവാണെങ്കിൽ
1: ഈ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടുക. അത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു.
0: ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ പേരാണ് ടെലിമാനസ്. മാനസ് എന്ന് പറഞ്ഞ ടെലി മെന്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് അക്രോസ് സ്റ്റേറ്റ്സ്. ഇതൊരു 24/7 ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. അതിന്റെ നമ്പർ 1-4416. ഈ നമ്പർ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 1-4416. മെയിൻ ഇതിൽ എന്താണെന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉണ്ട്. സെക്കൻഡ്, ഇതിൽ ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. നമുക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ അതിലൊരു കോൾ ചെയ്തിട്ട് നമ്മളുടെ ഏത് ലാംഗ്വേജ് അത് പറഞ്ഞാൽ മതി, അത്
1: ഡയറക്റ്റ് നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ടീവ് മെസ്സേജ് കിട്ടും.
0: അവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ്, എൻസൈറ്റി, ഡിപ്രഷന്റെ ഒരു ഗൈഡൻസും കൊടുക്കും. പിന്നെ ഈ കണ്ടീഷൻ ഇച്ചിരി വർസ് ആണെങ്കിൽ അവർ ആ നിയർ ബൈ മെന്റൽ ഹെൽത്ത് സെന്റർ, ഇല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, ഇല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ കൂടെ നമുക്കൊരു ആ ഒരു കോൺടാക്ടും ചെയ്തു തരും. ഇതായി ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തോട്ട്സ് വരുവാണെങ്കിൽ ആരെ നമ്മൾ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ആളുടെ പോയിട്ട് ഒരു പ്രാവശ്യം സംസാരിക്കാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാൻ, നമ്മൾ അവരെ തുറന്നു പറയാൻ നമ്മളുടെ എന്ത് പ്രശ്നമാണ്, നമുക്ക് എന്തിനാ തോന്നുന്നത്, എന്തൊക്കെയാ ചെയ്യേണ്ടേ. സെക്കൻഡ്, ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയാനെങ്കിൽ വന്നിട്ട് നമ്മളോട് പറയാനെങ്കിൽ ലൈക് എനിക്ക് ഇങ്ങനെ തോന്നുക, എനിക്ക് ഈ പ്രശ്ന, നമ്മൾ ജസ്റ്റ് ഇതാ ചെയ്യേണ്ടേ, അവരെ കേൾക്കണം
1: അവരുടെ പ്രശ്നങ്ങള്, എല്ലാം
0: ഇങ്ങനെ ഇല്ല, ഇങ്ങനെ ചെയ്യണ്ട, നീ ഇത് നോക്ക്, അത് നോക്ക്, അങ്ങനെ പറയാൻ പാടില്ല.
1: അറ്റ്ഫസ്റ്റ് അവർക്ക് പറയാനുള്ളത് നമ്മൾ
0: ഫുൾ ആയിട്ട് കേൾക്കണം. അവർക്ക് ആ സേഫ് സ്പേസ് കൊടുക്കണം. ലൈക് നമ്മൾ അവരെ കേൾക്കുക, നമ്മൾ ജഡ്ജ് ചെയ്യുന്ന വിട്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനെന്ന് അവർക്ക്
1: ആത്മഹത്യ ചിന്തയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഈ ഒരു കാര്യത്തിലൂടെ പറ്റുമല്ലേ. അപ്പോൾ വളരെ നന്ദി ഡോക്ടർ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്.
0: എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി.
2: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാളുണ്ടാകുക, ആശ്വാസത്തോടെ രണ്ട് വാക്ക് സംസാരിക്കുക എന്നത് ഒരു ജീവൻ രക്ഷിച്ചേക്കാം. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കരുതലിന്റെ കണ്ണുകൾ തുറക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി സർക്കാരിന്റെ മാനസികാരോഗ്യ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ടെലിമാനസ് 1-4-4-1-6 നമ്പർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ടെലി മെന്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് അക്രോസ് സ്റ്റേറ്റ് അഥവാ ടെലിമാനസ് 1-4416. പ്രിയമുള്ളവരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നറിയുക. സധൈര്യം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ട് ആത്മധൈര്യത്തോടെ മുന്നേറുക. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണ വേളയിൽ ഡോക്ടർ സന്ദീപ് നായരുമായി സ്മിത എസ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്.
3: ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചിത്ര ആലപിച്ച ഗാനം, ചിത്രം മഹാനഗരം.

0: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൌന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അഥവാ വിവര പ്രക്ഷേപണ മന്ത്രാലയവും പ്രസാർഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots.

0: inspire the nation. Gems of India. Because every district has a story worth telling.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അഹം ഈ പടത്തിൽ യേശുദാസ് പാടിയ ഗാനം.